വിളവതുളഹായി വിനാടി വിസി ഹായ് അറിയട്ട് നമുക്ക് പോകത്തെ ഇങ്ങനെ അപ്പൊ ദേതുനുമാവത്തെ അവസാന ഭയ വെടക്കാട്ടേ ഒത്തുട്ടിക്ക പടങ്കാരൻ ഹതണ്ടി അണുറായി സുധു ബേബി ടാക്സി അണുറായി ക്യൂവാമണി ദന്നെ മാധവ മല്ലി വെക്കത്തുക്കറകാരണ ക്യൂവായിട്ട് പാസ് ചീന തുഷാർ ബോയ് ഇട്ട് പാസ് റംഗമല്ലി മയൂർ സെലൂണിനൊക്കെ സുധുമല്ലി മകഹീന സ്ട്രോസൊക്കെ കാട്ടിയ മിലിന്ദ ബുക്ക് ഷോപ്പൊക്കെ കാട്ടിയ അജിത് ടീ റൂമൊക്കെ കാട്ടിയ ഇട്ട് പാസ് ഗിദറിന്ന കാന്തി സഞ്ജയ് കസുന്തതു ബുള്ളത്തിട്ട കടേ കുസുമ അക്കവത് മതക്കറണ കീല ക്യൂവ ഗുഡ കാതരൻ കട്ടിയ മെക്കത്തുക്കറകാരണ അറമേ ത്രീവില്ലൊക്കെ പിടി പാസ് ഗഹാണ വദനാക്കിയനോനെ ഹെമദാമ പേ അണുറയ്യ അതത് ഹെമ വദനാക്കിയുവ എത്തിദാ റംഗാന്നിത് നേ നെത്തിദാ അണ്ടാന്നിത് നേ ദങ്ങോയെ വധാൻ ത്രീവില്ലേക്ക് ഗഹുവത് മറ്റ വാട്സാപ്പ് ഒക്കെ എവണ്ണോണി ഫോട്ടോ ഒക്കെ ഗാൽ വാട്സാപ്പൊക്കെ ഇന്ന കട്ടിയൊക്കെ കറകാണ് ഹായ് ജനി ഒയാവ അഹകനിന്നിൽ അസന സിന്ധുവ കപിട ദിന്നകില മാവേലി നിന്ന് ചാന്ദനി അക്ക മെസ്സേജ് ഒക്കെ ദാല തീനുവ ഇട പസ്സേ ഹായ് ജനി ഇതിൻ കൊഹമ്മദ് സെപ്പ സനീപ് അപിവാത് ലസന സിന്ധുവക്കട എക്കത്തു കറകാരണ് അതനാ ചുട്ടി ഔറെല്ലാം വെട്ടില തീയണം എമകയിലെ മെസ്സേജ് ഒക്കെ ദാല തീയണ്ടേ കലുത്തറ ഇന്ന് അപ്പിട്ട് മെസ്സേജ് ഒക്കെ ദാന അപേ ചാന്തി ഗുഡ കാതറിൻ എക്കത്തു കറകാരണ ഇട പസ്സേ ഗാലെ കൊട്ടവ ഇന്ന് ആനേനെ മേയവില കൊട്ടാവ ഇന്ന് അപ്പിട്ട് കസുൻ മെസ്സേജ് ഒക്കെ ദാല തീയണം എയാട്ട അമൽ പെരേരാക്ക് സിന്ധുവക് ദിന്ന പുലുവന്ത കേര തമായി അഹല തീയണ്ടേ അതനാ ഇതിൻ ോ ഹെബൈ ഹെട്ട അനിവാര്യം ഹെട്ട ബേന ഹെട്ട വീക്കെൻഡ് കണി സന്തുതട്ട അനിവാര്യം ഇല്ലയും ഇട്ടുകറാണ് ഗലേ കടേ റൈക്കമയിന്താങ് അപ്പേ സരച്ചന്ദ്ര ഡയസയ്യ മെസ്സേജ് ഒക്കെ ദാല തീയണവാ ഇട്ട് പസ്സേ മഹാനൂർ അമ്പിട്ടിയിന്താങ് അപ്പേ സോമതിലക്കയ്യ ആദിത്യപുതാവ തെക്കത്തുക്കറകാരണ കേരവ ഒന്ന് അപ്പേ മെസ്സേജ് ഒക്കെ സദ്യടമ കിയാണെന്ന കേല പലവിനി പാറട്ട് അപ്പിട്ട് മെസ്സേജ് ഒക്കെ ദാണ് പൊട്ടക്കിന്ന കൗതുമേ മേ മഹാരകം പൊട്ടക്കിന്ന നമ്മോയാ കണ്ണനേ ഹറി ബമ്പല പീട്ടിയേ മിസ്റ്റർ മിന്റ് ഒക്കെ ഇതാണ് തമ്മിൽ അപ്പിട്ട് മെസ്സേജ് ഒക്കെ അവില്ലത് എന്നെ ഏക എന്നെ ലങ്കപാത്ത കത്തിയം എക്കത്തുക്കറകാരണം കൂടെ കാതറിൻ എക്കത്തുക്കറകാരണ കീലക്കിനോ തിലിനിവായി സുരാജ്വായി തക്ഷിലവായി തുഷാറയ്യവായി മഹാരകമ ചാന്ദനി അക്കവായി ടൈറ്റാനിക് സലൂണിനൊക്കെ സെറ്റൊക്കെ മമ തിന്നവോ കീല അമ്പാറ പറഞ്ഞ ഗാമൻ ഠാന്തിയത്തിന് ഹെൽമറ്റ് ജാക്കറ്റ് കടി അത്തുകോരളയ്യ മെസ്സേജ് ഒക്കെ ദാല തീനോ ഇലങ്കട ബുള്ളത് കൊഹപ്പിട്ടിയ മധു യാവത് സിന്ധു ഒക്കെ എക്കത്തുക്കറകാരണ കീനുവ ഹസ്ബൻഡ് ചാമറ് ഇട്ട് പസ്സേ മെത്രു സഹ ഷെനിരു ദന്നവത്ത് എക്കത്തുക്കറകാരണ കീനുവ സമ്പത് ബേക്കറിയൊക്കെ സെറ്റ് തമിഴ് പോലെ തമായി തീയന്നെ ഇത്രയും അപ്പേ മഹേഷ് മെസ്സേജ് ഒക്കെ ദാല തീനോ മഹേഷ് സമ്പത് എക്കത്തുക്കറകാരണ കീനോ താത്തവായി ബാപ്പവായി ലൊക്കുവായ്യ പ്രദീപായി ഇട്ട് പസ്സേ അമിലവായി ഗുഡക്കാതരൻ കട്ടിയം എക്കത്തുക്കറകാരണവ ജണി അഭിവാദ് സിന്ധു ഒക്കെ എക്കത്തുക്കറകാരണ കീയല മീഗമോ ടൗണിനൊക്കെ തീന ഒർലോസ് ജയസിരി ബതിക് ഷോപ്പേക്ക് സെറ്റ് ഒക്കെ മെസ്സേജ് ഒക്കെ ദാല തീയണവ മത്തമ കൊണ്ട് ഇന്ന് അപ്പേ ഇഷാനി മെസ്സേജ് ഒക്കെ ദാല തീയണം എക്കത്തുക്കറകാരണ കീല കിയാന്നെ പൗളെ കട്ടിയ പുതാല തിന്ന ഇസ്കോളിലേക്ക് ഹില്ല മഹത്തയ വെടട ഗില്ല അമ്മവായി താത്തവായി എക്കത്തുക്കറകണ സിന്ധു അഗ്ദിന്ന കീല തമായി കിയാന്നെ മേഘമോ ധനഞ്ജയ ഭണ്ഡാറായി പൗളെ ഹെമോമായി എക്കത്തുക്കറകാരണവ ഇട പസ് ബുസ്സെല്ലാവി ബി എഫ് ജനപദേ ഇന്ന് അപ്പിട്ട് മെസ്സേജ് ഒക്കെ ദാല തീരുമാ ഈ ജി അണൂർ ഗുഡാഖാദരൻ കട്ടിയം എക്കത്തുക്കറകാരണവ തവണം ഗുഡാക് തീനോ ഇസ്രഹാദി കിയാണ ബ്രാൻഡ് ന്യൂ സിന്ധുവക് റിലീസ് കറന്ന ഹതന്നെ മേ സിന്ധു ഇതിൻ ദന്ന കിയന കെനെ അപ്പേ മാംഗോ സ്റ്റീം ഒക്കെ തമായി സിന്ധുവ കരള അപ്പിട്ട് എവേ ഉകളണ്ട ഹണ്ണതെന്ന് കേല മെനുക്ക് നവാൻ കട്ടിയം കൂടെ കാതറിൻ മതക്കറിനുവ സിന്ധു ലിറിക്സ് കല്ലാതീനെ വിമാൽ കെട്ടപ്പയറാച്ചി മ്യൂസിക് കല്ലാതീനെ മാംഗോസ് കൊല്ലോട്ടിക്ക് കമ്പോസ് കല്ലാതീന അപ്പേ നവാൻ കട്ടിയ സിന്ധു എവ ഉകളണ്ട ഹണ്ണതെന്ന് കേല യൂട്യൂബ് ഒക്കെ ദസന വീഡിയോ ഒക്കെ ദാലത്തീന ഉകളുടെ ഇപ്പൊ എത്ര അത്യാർന്ന് മേ സിന്ധു അത് ഇതങ്ങ സിന്ധുടെ അനാത്രമായിട്ട് മതക്കരണോ ഇപ്പൊ എത്ര കോളിലേക്ക് ദാണ് വാട്സാപ്പ് മെസ്സേജ് ഒക്കെ ദാണ് ഡവൽ ലിക്കട്ടെ കളിങ്ങാവത്ത് മണ്ണ് അങ്കിയനോ അനിവാര്യം.

തനിവേവി എക്ടം ഗേ സുദ്ധമാ ലഹിരുന സുദ്ധു വലിപാറേ ഏതട അതുനത് അത്തമ്മ നിൽമാ നെൽമാൽ ദൂത ദരാഗെന്നു ബുദു പുദ ഹിന്ദിന അത്തമ്മ പൊൻ പോദാസന്നെന്നു ബെരുവവാഗെ പിങ് പാട്ടായി മകെ അത്തമ്മ ഒബഗന മത്തക്കെ ഹരി സിൽ സുഹന്തായി ആദര മകി സുദു അത്തമ്മ ചേത്തു മിയാസുവൽട്ട് കന്തലൂനന അത്തമ്മലാഗെ മത്തക്കെ അപ്പി ഹമോട്ടമ തീയന ഏകയ്യേ ആദരണീയ തരംഗാ ആയെന്നവാട്ട് മങ് ഹരി ആസൈ മങ്കി സുദു അയ്യാവ എയാട്ട് ലസ്സന അസ് ദെക്കക് തിബുനെ അപ്പി കഥാ കരണകൊട്ട് എയാസ് കഥാ കരണ ഒയാത് ഗിയേ ഐ കിയല മൻ ദന്നേ എയാട്ട് ഹരി ആദരേ സുദു അയ്യേ അദ്ദേഹത്ത് മങ് ഒയാ ഓൺലൈൻ ഇന്നോ ദക്കിനോ കമന്നേ മേലോക്കി കൊയേ ഹരി ഒയാ ഹൊന്നി ഇന്നോ ഓൺലൈൻ ബാറ്റ് നിങ്ങൾക്ക് ഞാൻ മറ്റേ ചെറായി